0: ഈ ടൈമിലെ തക്കോ ചെറിയ പുലാർത്തേക്ക് ഇക്കണക്കെ ഞങ്ങൾ ആർട്ടിയുടെ പോകുന്ന ആവശ്യം നിൽക്കൂട്ടു. ഈ ടൈമിലെ ഇച്ചു അപ്പം ഞങ്ങൾ കിട്ടാവുന്ന
1: ഇമ്മ ഇമ്മ തുക ഊമത്തിക കിച്ചാളുമ്പോൾ